0: സുധിലെ കുവിതുലിയ
1: പ്രജ്ഞാവേ തുറകുലു വിവരകരണ ആധ്യാത്മിക ഹണ്ട്
2: FM 95.1 ഒസ്സേ ഗാലു ദിസ്ത്രിക്കേട്ട സഹ അന്തർജാലയിൻ sudilaradio.lk അർഹ മുള്ളുലോവട്ടമ
1: സുധിലെ

ഒപ്പമാവ് സലക്കിൽ നിവനട്ട് കറുണുവാൻമേ പമാവ് നൊസലകിൽ മരണയട്ട് കറുണുവാൻമേ എഹയിൻ പിൻവത്ത് നൊപമാ ഊവോ നുമെരെ പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വരണ.

0: സുതില ഗുവാൻ വിദുലിയ
1: പ്രജ്ഞാവേ തുരകുലു വിവരകരണ ആധ്യാത്മിക ഹണ്ട്
2: FM 95.2 ഒസ്സേ ഗാലു ദിസ്ത്രിക്കേട്ട സഹ അന്തർജാലയിൻ sudilaradio.lk അർഹ മുള്ളുലോവട്ടമ